ചായര അനമ്മ ജീവിതശ്ശിനെ ആ ചായ പ്രാതാ ബസ് ജോ കൊറോ കിസി രുചിക്ക് പ്രാതേനുലേ ഈ നുല്ലി ബിസ്തുനെ അല്ലേ ജിങ്കിത്തുകി ജിത്തനോ തന്നെ മിത്യോന് എമ്മ ജിന്തികി തിനോ കിറ്റുകോസ്തുണ്ടെ കൊകിലേ ജോ കിറ്റുകേനും കുണികാസഞ്ഞകഞ്ഞ് ജിനോ തന്നെ മിത്യോന് എമ്മ ജില്ലോപത്തി തികി തിനോ ഗബ്ബിസ ലഗിനി കയാ കിറ്റുക എകരോ കിലേ ജോനി ചുമ്മകി കൊയ്ത്തു ബിഗി ബിഗി യോന തോജെ ബാസ ജോഫ്രി ബിക്കെ ചാങ്കിഞ്ഞുർച്ചിങ്കെ പോണാസ് കോൺഗ്രാജുലേഷൻ നമുക്കുവ ജമ്യാചേന് Agi til digitit number 7 boda nebo 160,000 biche nyur chinge ponas ko changa bileta go nebo boda kiche nge big sumo gembe tunye brane te mite digiti se kiwa barage biga lago ponas se changa bileta ge so ali jin til jingeo yona toje basa jofri so notang nebo star 274 age digitit number 3 of digitit Number 7 Alenjene ne good luck jitani mitinyon Destai til jige Mijep gwane tiyone togea